0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരിക്കമ്മായകു
0: എക്കുവെരിക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹിരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: ബിംഗ അസുമരിക്കമായി ബാർവരിക്കം വണി എഖലാംഗ്യഷെ അതി എഖലാംഗി അജീജ് വന്ത ഹകീം വന്ത റസ്കലാംഗി
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
0: റഹ്മാൻ വന്ത റഹീം വന്ത അല്ലാഹുഗെ ഇസ്മു ഫുളും ഫഷാഗനമേ
1: ഹാമീം
0: ഹാമീം മിയകുർതോഗെ മുറാദ് ദനവടഗം വണി അല്ലാഹേ
1: تنزيل الكتاب من الله العزيز الحكيم
0: مي عزيز وانت حكيم وانت الله حضرة باوالي بفتح

വിദാൾവാഷ് റസൂലുങ്കി തിരയും ഫുറതമ ഫുണുവി റസൂലൗഖം ഗ തിമംഖലേഗി ഫാനു നുവമെ തിമംഖലേഗി ഫാനാമെതു അദിത്യബാ മീഹുന്നാമെതു വെസ് ഖന്ത കുറവാന ഗൊതെ തിമംഖലേഗി ഫാനകം എങ്കി വടേ നുഗന്നവേ തിമംഖലേഗി ഫാനം ഇവ്വവാ വഹിയകം മെനുവി തിമംഖലേഗി ഫാനു തബായി നുവമെ അദി ബയാ വെഗിൻ ഹുരി ഇൻദാർ കുറവാ ബേഖലൗഖം ഗ മെനുവി തിമംഖലേഗി ഫാനു നുവമെ

0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവരാജ്യ ഗഡുഗെ എമ്മി ഹായഹും തിരിന വരങ്ങു ഫാവരി വര പാജ്വരി ദുഹകങ് ഇദമുങ് അതുഗാ ഹിഫാ മിസ്ലസ്ലാഗെ മി ഹഫ്താഗെ പ്രോഗ്രാം ആയി കീവെസ് തിയബെഫുണാമി ബദ്ദൽ കൊല്ലി അൽഗുന് നാഫിസ് അബ്ദുർ റഷീദ്. പ്രോഗ്രാംഗെ ഇന്തിസാറുഗെ തിബ്ബവി എമ്മി ഹാ ഫരാതക മേ ദേസ് മർഹബാ ദന്നവ. അൽഗുന് മെങ്ങെ പ്രോഗ്രാം തിദെവ്വാ ഷൗഗരിക മട്ടക അദി സിഫാർ മർഹബാ ദന്നവ. അൽഗുന് മെങ്ങെ മേദഹമ വര മുഹിമ മൗലുവക മേദേസ് വാഹക ദക്കാലാണ മേദഗെ പ്രോഗ്രാം ഗൽഗുന് മെ ബലാലാണി നുക്കുളദുന് തരികം ഹുണ്ണ കുദിങ്ങെ ബെലനിവെരിങ് എമ്മിഹുങ്ങെ കമ്പൊടുവും തക്കം ഹല്ലു ഹോദുമക്കുറ മസക്കൈത്തക്കാ ഗുളേഗുതും തിബെഫുളുങ്ങെ ഖിയാൽതത്ത ജിർബാതം ഹിസാ കുറവ്വാ ദെങ് ഏകെ ഇതിരും ടിക്ടോക് മെതെരിക്കൊവ്വെസ് തിബെഫുണ്ണ സുവാൽ കുറവേണി ഖിയാൽവെസ് ഫാളു കുറവേണിങ്ങെതോ അൽഗുൻമെങ് ഹമ തിബെഫുണ്ണ ഫുർസത് അറുവമുന്താണ മേദസ് ഗ്യാഗണ്ടക തിനിജ്ജെഹുമാ ഹമയ പ്രോഗ്രാം കുറിയഗിന്താണ മി പ്രോഗ്രാമക്കീ അതുഗാ ഹിഫാ മിസെസ്താഗ് പ്രോഗ്രാം തൻ അൽഗുൻമെ മി ഖാസ കുറണീ മുസ്തമൗഗ ഉളേ നുക്കുളദുന് തരികം ഹുരി മീഹുങ്ങെ ഹാലതാ എ ഹാലതാ കീഗ എമിഹുണ്ണ കുറിയ ദിമം ഹുരി ഫുർസത്തൗഗെ വാഹക ಎಮಿಹುಗೆ ಕಂಕಂ ಫಸೇಹಾ ಕುರುಮ ಮಕ್ಫಹಿ ವಾಣೆ ಫದ ಮುಹಿಮ ಮೌಲೋ ಮಾತಂಬಿ ಪ್ರೋಗ್ರಾಮ್ಗೆ ತೆರೆಗ ಅಳಗುನ್ಮೆ ಗೆನಿಸ್ತಮ ಒಮ್ಮಿದನಿ ಅಳಗುನ್ಮೆಂಗ್ ಹಮ ಅಬದಿಸ್ ತನ್ನ ಒಮ್ಮಿದ ವಾಹಕೆಗಿ ಅಳಗುನ್ಮೆಂಗೆ ಮುಸ್ತಮ ನಜರು ಹಿಂಗಾಲಾಯಿರುಗ ಏಕಕ್ಕೂ ಅಣಿಕೆಗೆ ಎಹಿ ತಿರಿಕಮ ಪೇಣುಂ ವಾ ವರಗ್ಗಿನ ಬಯಕು ತಿಬಿ ವಾಹಕ ಎಹಿಯ ಮದದಂ ಎದಿ ದಿಕ್ಕೊಲ್ಲಾತುಗ ಹಿಫಮಂಗ್ ಎದೆ ಕಿತಮ್ಮೆ ಕಿತಮ್ಮೆ ಬಯಕುಸ್ ಅಳಗುನ್ಮೆಂಗೆ ಮುಸ್ತಮೋಗ ತಿಬಿ ವಾಹಕ ಮೀ ಎತ್ತೌಗ ಹಿಫಾ ಕುರಿಯ ದಿವಮಂಗ್ ಹಿವರುದಿ ಮಗು ಕೊಶಾದಿನಮ ಕುರಿಯಗೆಂದ ಪ್ರೋಗ್ರಾಮೆ ಮಿ ಪ್ರೋಗ್ರಾಮ್ಗ ಅಳಗುನ್ಮೆ ಕೊಮ್ಮೆ ಹಫ್ತಾಕಸ್ ವರ ಖಾಸ ಕಮಕ ನೋಡಮ ವರ ಖಾಸ ಮೌಲೋಕ ವಾಹಕ ದಕ್ಕಾಲ ಮಿಸಲ್ಸಾಗಿ ಮಿಹಫ್ತಾಗೆ ಪ್ರೋಗ್ರಾಮ್ ಗಳಗನ್ ಮೇ ವಾಹಕ ದಕ್ಕ ಮುಂದಾಣಿ ನುಕುಳದಂ ತೆರಿಕಂ ಹುಣ್ಣ ಕುದಿಂಗೆ ಬೆಲನಿವೆರಿಂಗ್ ಎಮಿಹುಗೆ ಕಂಬೊಡುವಂ ತಕ ಹಲ್ಲು ಹೋದುಮ ಕುರವ ಮುಹಿಮು ಮಸಕೆ ತಕಾ ಗುಳೆಗುತು ಕೊಮ್ಮೆ ಸರಿಗೆ ಹಲ್ಲೆ ಕಮ್ಗೆ ತಜ್ರಿಬಾಕಾರ್ ಬೇಫುಣ್ಣ ಆಯ್ಕೀಗ ನೋಡಮ ತಜ್ರಿಬಾಕಾರ್ ಬೆಲನಿವೆರಿಂಗ್ ಎಹಿ ತೆರಿಕಮ ಆಯ್ಕೀಗ ತಿಬೇಫುಣ್ಣ ಫೋರ್ ಕೊದ್ದುವೆ ತೋ ಅಳಗುನ್ ಮೇ ಮಸಕ್ಕೆ ಕುರಾಣ